0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എം പി ജയശ്രീ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കോടമ്പള്ളി ഗോപകുമാർ, മൃദംഗം ബി ആർ നാരായണ പ്രകാശ്, ഗഞ്ചിറ തൃപ്പൂണിത്തുറ എൻ ഗോപാലകൃഷ്ണൻ. ആദ്യം

0: ആനന്ദ ഭൈരവി രാഗത്തിൽ മാനസ ഗുരുഗുഹ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. തിശ്രജാതി ഏകതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by MP Jayashree. She is accompanied on the violin by Kodampalli Gopakumar, on the mridangam by VR Narayana Prakash, and on the ganjira by Tripunithura N. Gopalakrishnan. She begins her vocal recital with a composition of Muthuswami Dikshita, Manasa Guru Guha, in the rag Ananda Bhairavi, in Tishra Jati Ekatal.

0: ആനന്ദ ഭൈരവി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മാനസ ഗുരു ഗുഹ എന്ന കീർത്തനമാണ് കേട്ടത്. തിശ്രജാതി ഏകതാളം.
1: യു ആർ ലിസണിംഗ് ടു മാനസ ഗുരു ഗുഹ, എ കോമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ, ഇൻ ദി രാഗ് ആനന്ദ ഭൈരവി, സെറ്റ് ടു തിശ്രജാതി ഏകതാളം.
0: ഇനി പാലിം തുവോ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാന്താമണി, ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് പാലിം തുവോ, എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ഇൻ ദി രാഗ് കാന്താമണി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച പാലിം തുവോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാന്താമണി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാലിം തുവോ, എ കോമ്പോസിഷൻ ബൈ സെയിം ത്യാഗരാജ, ഇൻ ദി രാഗ് കാന്താമണി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി MP ജയശ്രീ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ കോടമ്പള്ളി ഗോപകുമാർ. മൃദംഗം VR നാരായണ പ്രകാശ്. ഗഞ്ചിറ തൃപ്പൂണിത്തുറ N ഗോപാലകൃഷ്ണൻ. അവസാനമായി തോടി രാഗത്തിൽ കാർത്തികേയ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a Carnatic vocal recital by MP Jayashree. She is accompanied on the violin by Kodampalli Gopakumar, on the mridangam by VR Narayana Prakash, and on the ganjira by Tripunithura N Gopalakrishnan. She continues her vocal recital with a composition of Papanasham Shivan, Karthikeya, in the rag Todi, set to Aditaal.

0: പാപനാശം ശിവൻ രചിച്ച കാർത്തികേയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു കാർത്തികേയ, എ കോമ്പോസിഷൻ ബൈ പാപനാശം ശിവൻ, ഇൻ ദി രാഗ് തോടി, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി എം പി ജയശ്രീ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കോടംപള്ളി ഗോപകുമാർ. മൃദംഗം വി ആർ നാരായണപ്രകാശ്. ഗിഞ്ചിറ തൃപ്പൂണിത്തുറ എൻ ഗോപാലകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ എം പി ജയശ്രീ. ഷി വാസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ കോടംപള്ളി ഗോപകുമാർ, ഓൺ ദ മൃദംഗം ബൈ വി ആർ നാരായണ പ്രകാശ്, ആൻഡ് ഓൺ ദ ഗഞ്ചിറ ബൈ തൃപ്പൂണിത്തുറ എൻ ഗോപാലകൃഷ്ണൻ. ദിസ് പ്രോഗ്രാം വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ
0: ആകാശവാണി തിരുവനന്തപുരം
1: ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: തിരുവനന്തപുരം ശ്രീ സമ്പത്ത്, മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്, ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം പാഹി പർവ്വത നന്ദിനി എന്ന കീർത്തനം കേൾക്കാം. രാഗം ആരഭി ആദി താളം.
1: This is Ragam 2470th, anytime Indian music. Listen to Carnatic classical music concert by Bharat Sundar. He is accompanied on the violin by Trivandrum Shri Sampath, on the mridangam by Shri N.C. Bharadwaj, and on the ghatam by Vaadapalli Shri Krishna Kumar. Listen to the compositions of Maharaja Swadhi Thirunal. He begins his Carnatic classical music concert with Pahi Parvata Nandini in the rag Arabhi, set to Aditaal.

0: പാഹി പർവ്വത നന്ദിനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആരഭി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാഹി പർവ്വത നന്ദിനി ഇൻ ദി രാഗ് ആരഭി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാഗ്, രൂപക താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഹി വിൽ നൗ പ്രസന്റ് എ ജാവലി സാരമൈന ഇൻ ദി രാഗ് ബിഹാഗ് set to rupaka taal.

0: സാരമൈന എന്നാരംഭിച്ച ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാഗ്, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ ജാവലി സാരമൈന ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരത് സുന്ദർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്. മൃദംഗം ശ്രീ എൻ സി ഭരദ്വാജ്. ഖടം വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ഭരത് സുന്ദർ. Accompanying artist were Trivandrum Shri Sampath on the violin, Shri N.C. Bharadwaj on the mridangam, and Vaazhappally Shri Krishna Kumar on the ghatam. This program is brought to you by Akashvani Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ അരിയക്കുടി രാമാനുജ അയ്യങ്കർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. Now we bring you a vocal recital by Ariyakudi Ramanuja Iyengar. He was accompanied by Madurai Krishnan. On violin T.N. Krishnan. On mridangam Palakkad T.S. Mani Iyer. Adimai Maa Kelara. Ragam Ravichandrika. Adithalam Thyagarajakriti. First composition of this concert is Maa Kelara. In the raga Ravichandrika. Set to Adithala, composed by Thyagarajakriti.

പരമപാവനരാമ പൂർവി കല്യാണിരാഗം ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്. നെക്സ്റ്റ് ഇസ് പരമപാവനരാമ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ.

മരിവേറെ ഗതി, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പതാളം, ശ്യാമശാസ്ത്രിയുടെ കൃതി. നെക്സ്റ്റ് ഇസ് മരിവേറെ ഗതി ഇൻ ദ രാഗ ആനന്ദ ഭൈരവി, സെറ്റു മിശ്രചാപ്പതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ഓൺ വയലിൻ, ടി എൻ കൃഷ്ണൻ ഓൺ മൃദംഗം, പാലക്കാട് ടി എസ് മണിയയ്യർ. മാ ജാനകി രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് മാ ജാനകി ഇൻ ദ രാഗ കാംബോജി, സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അവസാനമായി പുരന്ദരദാസർ കൃതി രാഗം ചെഞ്ചുരുട്ടി ആദിതാളം. ദ ലാസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ. ഇന്ദരാഗ ചെഞ്ചുരുട്ടി.

അരിയക്കുടി രാമാനുജയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ആൻഡ് ഓൺ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ മൃദംഗം ബൈ പാലക്കാട് ടി എസ് മണിയയ്യർ. രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.